0: അപ്പോ വൈനയെ പാടെ ഷോട്ടി വാസ്കോ ടി വി പോക്കറെ ഇടിയോ നിക്ക അവതാർമാ സൗത്ത
1: കൊച്ചി ബരി ലൈ ലൈ വാസ്കോ ടി വി പോക്കുന്നു.